0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ കെ ആർ ശ്യാമ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുനക്കര കെ ആർ രതീഷ് മൃദംഗം. ആദ്യം ശ്രീ രഞ്ജിനി രാഗത്തിൽ ഗജവദന കരുണാസദന എന്ന കൃതി കേൾക്കാം. ആദ്യ താളം പാപനാശം ശിവൻ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Dr. K. R. Shyama. She is accompanied on the violin by Shrimati A. L. Manjula Rajesh and on the mridangam by Shri Tirunakara K. R. Ratish. She begins a Carnatic Classical Vocal Recital with a composition of Pavanasham Shivan, Gajavadana Karuna Sadana, in the rag Shri Ranjani, set to Aditaal.

0: ഇനി കാംബോജി രാഗത്തിൽ കൈലാസനാഥേന എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: Continuing her Carnatic classical vocal recital, she will now present a composition of Muthuswami Dikshithar, Kailasa Nadhena, in the rag Kamboji, set to Mishra Chappathal.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ KR ശ്യാമ പാടിയ കൃതികൾ. ശ്രീമതി AL മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുനക്കര KR രതീഷ് മൃദംഗം. അവസാനമായി രാമരാമ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം തിലങ്ക്, രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Dr. K.R. Shyama. She is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri Tirunakkara K.R. Ratish. Dr. K.R. Shyama concludes her Carnatic Classical Vocal Recital with Devarnama of Purandardasar, രാമ രാമ. ഇന്ദ് രാഗ് തിലങ്ക് സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ ആർ ശ്യാമ പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുനക്കര കെ ആർ രതീഷ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Dr. K.R. Shyama. Accompanying artists were Shrimati A.L. Manjula Rajesh on the violin and Shri Thirunakkara K.

0: ഇതുവരെ കേട്ടത് ലയവിന്യാസം, ശ്രീ ഗുരുവായൂർ ദൊരൈ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. മിശ്രചാപ്പ് താളം സമം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ ഗുരുവായൂർ ദ്വരേ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. തിരുവനന്തപുരം ശ്രീ എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, ശ്രീ ഹരികൃഷ്ണമൂർത്തി തബല. ആദ്യം ഗോപാലക പാഹിമാം അനിശം എന്ന കൃതി കേൾക്കാം. രാഗം രേവഗുപ്തി, മിശ്രചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to the compositions of Maharaja Swati Thirunal, laid on the harmonium by Shri B. Shivakumar. He is accompanied on the mridangam by Thiruvananthapuram Shri L. Gopalakrishnan and Shri Hari Krishnamurthy on the tabla. He begins with Gopala Pahimam Anisham in the rag Revagupti, set to Mishra Chapatal.

0: അടുത്തതായി കാനഡ രാഗത്തിൽ മാമവസദാ ജനനി എന്ന കൃതി കേൾക്കാം. രൂപകതാളം
1: നെക്സ്റ്റ് ഈസ് മാമവസദാ ജനനി ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ. ഇനി ചാരുകേശി രാഗത്തിൽ കൃപയാ പാലയ ശൗരേ എന്ന കൃതികൾക്കം മിശ്രചാപത്താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to the compositions of Maharaja Swadhi Thirunal, played on the harmonium by Shri B. Shivakumar. He is accompanied on the mridangam by Thiruvananthapuram Shri L. Gopalakrishnan and on the tabla by Shri Hari Krishnamurthy. Next is Kribaya Palaya Shaure. In the rag, Charukeshi sets to Mishra Chapatal.

0: അവസാനമായി വൃന്ദാവന സാരംഗ രാഗത്തിൽ ചലിയേ കുഞ്ചനമോ എന്ന കൃതികൾക്കാം ആദ്യ താളം.
1: ശ്രീ ബി ശിവകുമാർ കൺക്ലൂഡ്സ് വിത്ത് ചലിയേ കുഞ്ചനമോ ഇൻ ദ രാഗ് വൃന്ദാവന സാരംഗ സെറ്റ് ടു ആദിതാൾ.

0: ഇതുവരെ കേട്ടത് ശ്രീ ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ. തിരുവനന്തപുരം ശ്രീ എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, ശ്രീ ഹരികൃഷ്ണമൂർത്തി തബല. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു ദി കോമ്പോസിഷൻസ് ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പ്ലേഡ് ഓൺ ദ ഹാർമോണിയം by Shri B. Shivakumar. Accompanying artists were Thiruvananthapuram Shri L. Gopalakrishnan on the mridangam and Shri Harikrishnamurthy on the tabla. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH. Anytime Indian music.
0: Ini laya vinyasam kelkam. Kamalakar Rao mridangathil avadhirippichathu. Aadi thalam.
1: Listen to laya vinyasam played on the mridangam by Kamalakar Rao. Listen to Aditaal.

0: ഇതുവരെ കേട്ടത് ലയവിന്യാസം, ശ്രീ കമലാകർ റാവു മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. ആദിതാളം സമം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ കമലാകർ റാവു. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. Anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Dr. E. S. Maithili. She is accompanied by C. S. Anurup on violin and K. Jayakrishnan on mridangam. Adim, Maya Malava Gowda Ragathil Thyagarajakriti, Tulasi Dala ennarambikkunnu, Rupakathalam. First item of this concert is in Raga Maya Malava Gowda. Set to Rupakathala, composed by Thyagaraja. Item starts with Tulasi Dala.

നീമതിശ്ചല്ലക ആനന്ദ ഭൈരവിരാഗം ആദിതാളം മാതൃഭൂത യകൃതി. നീമതിശ്ചല്ലക ഇൻ രാഗ ആനന്ദ ഭൈരവി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ മാതൃഭൂതയ്യ.

ഡോക്ടർ ഇ എസ് മൈഥിലി പാടുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. നിധിചാല സുഖമ കല്യാണിരാഗം, മിശ്ര ചാപ്പത്താളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് നിധിചാല സുഖമ ഇൻ രാഗ കല്യാണി, സെറ്റു മിശ്ര ചാപ്പത്താള, composed by Thyagaraja.

ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സുധാമയും അമൃതവർഷിണി രാഗം, രൂപകതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭഗവതർ കൃതി. നെക്സ്റ്റ് ഇസ് സുധാമയും എൻ രാഗ അമൃതവർഷിണി, സെറ്റ് രൂപകതാള, കമ്പോസ്ഡ് ബൈ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ.

ധ്യാനമേ ധന്യാസിരാഗം ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ധ്യാനമേ ഇൻ ധന്യാസിരാഗ സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നന്ദനന്ദന രാഗമാലിക ആദിതാളം നാരായണ തീർത്ഥർ കൃതി. നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ബൈ നാരായണ തീർത്ഥർ. നന്ദനന്ദന ഇൻ രാഗമാലിക സെറ്റു ആദിതാള.

വരുവായി, ബിഹാഗിരാഗം, ആദിതാളം, അംബുജം കൃഷ്ണ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വരുവായ് ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ അംബുജം കൃഷ്ണ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ ഇ എസ് മൈഥിലി പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.